ജപം തേടും, യേശുവെ മനമിരങ്ങും, യേശുവെ മനമിരങ്ങും, യേശുവെ മനമിരങ്ങും. ശിക്ഷിച്ച പിള്ളകൾക്ക് സഹായം നിരയല്ലവോ, എക്കാലം തു